0: ഹലോ
1: ഹലോ ഹലോ
0: ഹലോ
1: ഹലോ
0: കനാവി ബിരബനോ മിംഗ്ലൈ ഫ്രം ഹൈ ബിയു ഇനാക്ത റേഡിയോ ശരമ ലൈബിരിബിദോ കിതങ് ലാബ്നാംത ചതോപിരദി ആം നുങ്ങൈ നി വരി സാബദ
1: ꯌꯣꯠꯀꯤ ꯊꯝꯃꯣꯏꯒꯤꯅꯦ
0: ꯍꯥꯗ ꯇꯥꯏꯕꯪ ꯁꯦꯝꯕ ꯃꯄꯨ ꯑꯣꯏꯅ ꯇꯧꯕ ꯏꯁꯩꯁꯤ ꯑꯣꯏꯗꯣꯏꯔꯥ?
1: ꯍꯣꯏ ꯍꯣꯏ
0: ꯏꯁꯩꯁꯤ ꯑꯩꯈꯣꯏꯒꯤ ꯑꯍꯜ ꯑꯉꯥꯡ ꯈꯛꯇꯅ ꯌꯥꯝꯅ ꯄꯥꯝꯅꯕ ꯏꯁꯩ ꯑꯃꯗꯤ ꯑꯣꯏꯔꯦꯀꯣ. ꯑꯩꯈꯣꯏꯒꯤ ꯄꯨꯟꯁꯤꯒꯤ ꯈꯣꯡꯆꯠꯁꯤꯒꯁꯨ ꯌꯥꯝꯅ ꯃꯔꯤ ꯂꯩꯅꯕ ꯏꯁꯩ ꯑꯃꯅꯤ. ꯍꯛꯆꯥꯡ ꯅꯨꯡꯉꯥꯏꯇꯦ ꯍꯥꯏꯕ ꯃꯇꯥꯛꯄꯤꯈꯤ ꯀꯔꯤ ꯑꯣꯏꯅ ꯉꯝꯗꯕ ꯑꯣꯏꯕꯤꯔꯕꯅꯣ ꯏꯃꯥꯕꯨ? ꯉꯁꯤ
1: ꯅꯤꯅꯤ ꯍꯨꯝꯅꯤ ꯃꯃꯥꯡꯗꯅꯦ
0: ꯍꯣꯏ
1: ꯈꯣꯡ ꯍꯥꯝꯈꯤꯕ
0: ꯀꯥꯂꯦꯟꯒꯤ ꯃꯇꯝꯁꯦ ꯁꯨꯃꯥꯏꯅ ꯍꯦꯛ ꯇꯧꯒꯜꯂꯤꯀꯣ. ꯈꯤꯇꯪ ꯆꯥꯕ ꯊꯛꯄꯗ ꯆꯦꯛꯁꯤꯟꯕꯤꯔꯣ, ꯑꯗꯨꯒ ꯏꯃꯥꯅ ꯇꯥꯕꯤꯅꯤꯡꯉꯥꯏ ꯍꯥꯏꯅ ꯐꯣꯡꯗꯣꯛꯄꯤꯔꯛꯂꯤꯕ ꯏꯁꯩꯁꯤꯃꯁꯨ ꯑꯩꯈꯣꯏ ꯈꯨꯗꯣꯜ ꯇꯝꯅꯕ ꯍꯣꯠꯅꯖꯔꯒꯦ. ꯑꯗꯨ ꯏꯁꯩꯁꯤ ꯁꯨꯝ ꯑꯩꯈꯣꯏ ꯊꯥꯖꯤꯟꯖꯔꯛꯄ ꯌꯥꯔꯗ꯭ꯔꯥ? ꯑꯗꯨꯗꯤ ꯌꯣꯠꯀꯤ ꯊꯃꯣꯏ ꯐꯤꯂꯝꯒꯤ ꯑꯦ ꯀꯦ ꯌꯥꯡꯒꯣꯏꯒꯤ ꯈꯣꯟꯖꯦꯜꯗ ꯑꯣꯖꯤꯠ ꯕꯥꯕꯨ ꯅꯤꯡꯊꯧꯖꯝꯅ ꯁꯩꯔꯦꯡꯕ ꯅꯅꯥꯎ ꯁꯒꯣꯜꯃꯥꯡꯅ ꯁꯩꯔꯥꯡꯕ ꯏꯁꯩꯁꯤ ꯈꯨꯗꯣꯜ ꯇꯝꯖꯔꯤ.
1: ꯊꯦꯡꯀ꯭ꯌꯨ.